0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ അഖിലശ്രീ. ഞാൻ ഇപ്പോഴുള്ള ഈ ദേശത്തിന്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. കാമറേഗൽ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറിഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഈ വാരാന്ത്യ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പതിവ് പോലെ ആദ്യം ഇക്കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി ഓസ്ട്രേലിയ പോയ വാരം. ഒപ്പം ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അവയിലൊന്നാണ് പാമ്പു ശല്യം. പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യും? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ബീച്ചുകളിൽ സ്രാവ് ആക്രമണങ്ങൾ കൂടുകയാണ്. അങ്ങനെ നിറയെ വാർത്തകളുമുണ്ട്. സിനിമാ വിശേഷങ്ങളുണ്ട്, പുത്തൻ പാട്ടുകളുണ്ട്. അവയൊക്കെ നമുക്കിന്ന് കേൾക്കാം. അതിലേക്കൊക്കെ പോകും മുൻപ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കണം. ഓസ്ട്രേലിയ പോയ വാരം

0: പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയ വാരമാണ് കടന്നു പോകുന്നത്. അടിസ്ഥാന ശമ്പള വർധനവും പെയ്ഡ് പേരന്റൽ ലീവും വർദ്ധിപ്പിച്ചതടക്കം ഒട്ടേറെ നിയമങ്ങൾ പോയ വാരത്തിൽ പ്രാബല്യത്തിൽ വന്നു. ചൂതാട്ട നിയന്ത്രണ ബില്ലാണ് പോയ വാരത്തിൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വാർത്ത. പക്ഷിപ്പനിയുടെ ഭീതി കുറയുന്നുവെന്ന ആശ്വാസ വാർത്തകളും പോയ വാരത്തിലുണ്ടായി. അതേസമയം ഭവന വായ്പ എടുത്തവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന റിപ്പോർട്ടും പോയ വാരത്തിൽ പുറത്തുവന്നു. നാഷണൽ പ്രസ് ക്ലബിലെ പ്രസംഗത്തിന് പിന്നാലെ വൺ നേഷൻ നേതാവ് പോളിൻ ഹാൻസന്റെ ജനപ്രീതി ഇടിഞ്ഞതും പോയ വാരത്തിൽ ഏറെ ചർച്ചയായി. എല്ലാം വിശദമായി പരിശോധിക്കണം. ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ഒട്ടേറെ നിയമമാറ്റങ്ങളും പുതിയ നിയമങ്ങളും നിലവിൽ വന്നു. കുറഞ്ഞ വേതനത്തിൽ വരുത്തിയ വർധനവ്, ശമ്പളത്തിനൊപ്പം തന്നെ സൂപ്പർ ആനുവേഷൻ നൽകണമെന്ന നിയമം, 26 ആഴ്ചയായി ഉയർത്തിയ പെയ്ഡ് പേരന്റൽ ലീവ്, പുതിയ നികുതി ഇളവുകൾ എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. കൂടാതെ വ്യാജ സന്ദേശങ്ങൾ തടയാനുള്ള നിയന്ത്രണങ്ങളും സൂപ്പർ മാർക്കറ്റുകളിലെ അമിതവില ഈടാക്കലിനെതിരെയുള്ള നിയമങ്ങളും പ്രാബല്യത്തിലായിട്ടുണ്ട്. സംസ്ഥാനാടിസ്ഥാനത്തിൽ വിക്ടോറിയയിൽ വൈദ്യുതി നിരക്കുകൾ കുറയുകയും NSW, ക്വീൻസ്ലാൻഡ്, സൌത്ത് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പകൽ സമയത്ത് സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതി നിലവിൽ വരികയും ചെയ്തു. ഫെഡറൽ സർക്കാർ താൽക്കാലികമായി നൽകിയിരുന്ന ഇന്ധന നികുതി ഇളവ് പകുതിയായി കുറച്ചതോടെ July 1 മുതൽ ഓസ്ട്രേലിയയിൽ ഇന്ധനവില വർദ്ധിക്കാൻ തുടങ്ങും. മുൻപ് ലിറ്ററിന് 32 സെന്റ് ആയിരുന്ന ഇളവ് ഇതോടെ 16 സെന്റായി കുറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണവില ഉയർന്നപ്പോഴാണ് ഈ ആശ്വാസ പദ്ധതി സർക്കാർ കൊണ്ടുവന്നത്. വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കാതെയിരിക്കാൻ ഈ കുറഞ്ഞ നിരക്കിലുള്ള ഇളവ് August 1 വരെ നീട്ടിയിട്ടുണ്ട് എന്ന് ട്രഷറർ ജിം ചാമേഴ്സ് വ്യക്തമാക്കി.
1: So if you think about petrol, this week for the first time we've seen petrol and diesel prices lower than they were before the war in the Middle East began. But we know there's still a lot of uncertainty. We know that people are still under pressure. That's why we're extending that fuel tax cut for another month. So all of this is about helping people with the cost of living.
0: ഓസ്ട്രേലിയയിൽ ഏകസംസ്കാരം വേണമെന്ന പരാമർശത്തെ തുടർന്ന് ഉണ്ടായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പോളിൻ ഹാൻസന്റെയും വൺ നേഷൻ പാർട്ടിയുടെയും ജനപ്രീതി കുറഞ്ഞതായി പുതിയ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ദി ഓസ്ട്രേലിയൻ, ഓസ്ട്രേലിയൻ ഫിനാൻഷ്യൽ റിവ്യൂ എന്നിവർ നടത്തിയ ന്യൂസ് പോൾ സർവേകൾ പ്രകാരം വൺ നേഷൻ പാർട്ടിയുടെ ജനപിന്തുണ 29% കുറയുകയും ലേബർ പാർട്ടിയുടെ പിന്തുണ വർദ്ധിക്കുകയും ചെയ്തു. വൺ നേഷൻ നേതാവ് എന്ന നിലയിൽ പോളിൻ ഹാൻസന്റെ പ്രവർത്തനങ്ങളിൽ പകുതിയോളം പേർ അതൃപ്തി രേഖപ്പെടുത്തിയെങ്കിലും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിൽ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറേക്കാൾ മുന്നിലെത്താൻ ഹാൻസന് സാധിച്ചു. നിലവിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി തന്നെയാണ് ഈ പട്ടികയിൽ ഒന്നാമത്. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ലിബറലിന് ഇനിയും ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്ന് ആംഗസ് ടെയ്ലർ പറഞ്ഞു. ഓൺലൈൻ ചൂതാട്ട അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശകൾ പൂർണ്ണമായി നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം സ്വതന്ത്ര ഓസ്ട്രേലിയൻ MPമാർ രംഗത്തെത്തിയതും പോയ വാരത്തിലാണ്. തത്സമയ കായിക മത്സരങ്ങൾക്കിടയിലെ പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ പുതിയ ബിൽ കൊണ്ടുവരുന്നുണ്ട് എങ്കിലും അത് പര്യാപ്തമല്ല എന്നാണ് ഇവരുടെ വിമർശനം. അതേസമയം തത്സമയ കായിക മത്സരങ്ങൾക്കിടയിലുള്ള ചൂതാട്ട പരസ്യങ്ങൾ നിയന്ത്രിക്കാനും അനധികൃത സേവനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും നാഷണൽ സെൽഫ് എക്സ്ക്ലൂഷൻ രജിസ്റ്റർ ശക്തമാക്കാനും ലക്ഷ്യമിട്ടാണ് സർക്കാർ ബിൽ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ നടപടികൾ പര്യാപ്തമല്ല എന്നാണ് വിമർശകരുടെ പക്ഷം. വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള ജനവിഭാഗങ്ങളെ ചൂതാട്ടം ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി MP ഡായ്ലി നിയമം കൂടുതൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു.
2: And it is a concern, especially for my community in Fowell in southwest Sydney, where we've got the largest gambling problem in the southern hemisphere. So I really call on the government to do something for communities out there in southwest and western Sydney.
0: ഓസ്ട്രേലിയയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ നേരിടുന്ന അനീതികൾക്കും വംശീയതയ്ക്കുമെതിരെ ശക്തമായ മനുഷ്യാവകാശ നിയമങ്ങളാണ് വേണ്ടതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ റിപ്പോർട്ട്. വംശീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ 25 ശുപാർശകൾ മുന്നോട്ട് വയ്ക്കുന്ന റിപ്പോർട്ട് എല്ലാ ഓസ്ട്രേലിയക്കാർക്കും തുല്യമായ മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. തദ്ദേശീയരായ ജനവിഭാഗങ്ങൾ മാത്രമല്ല, ഏത് സാധാരണക്കാരന്റെയും അവകാശങ്ങൾ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാമെന്നും അതിനാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സോഷ്യൽ ജസ്റ്റിസ് കമ്മീഷണർ KT കീസ് വ്യക്തമാക്കി.
3: making sure that we're meeting the commitments and obligations that we've signed up to in international treaties, making sure that human rights protections are in place for all Australians, not just Aboriginal and Torres Strait Islander people, for all Australians, because all Australians are literally a fall down the stairs away from having their rights violated.
0: സൗത്ത് ഓസ്ട്രേലിയയിൽ ആദ്യമായി മാരകമായ H5N1 ഇനത്തിൽപ്പെട്ട പക്ഷിപ്പനി സ്ഥിരീകരിച്ചുവെങ്കിലും മറ്റ് പക്ഷികളിലേക്കോ മൃഗങ്ങളിലേക്കോ രോഗം പടർന്നിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു. ദേശാടന പക്ഷിയിലാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ജൂൺ 20 മുതൽ രോഗലക്ഷണങ്ങളുള്ള പക്ഷികളെക്കുറിച്ച് വിവരങ്ങൾ അറിയിക്കാൻ സർക്കാർ പൊതുജനങ്ങൾക്കായി പ്രത്യേക ഹോട്ട്ലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇതുവരെ ഹോട്ട്ലൈൻ വഴി ലഭിച്ച 520-ലധികം റിപ്പോർട്ടുകൾ ലഭിച്ചുവെന്നും ഇതിൽ സംശയകരമായ 23 സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഒരു പക്ഷിക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും പ്രീമിയർ പീറ്റർ മാലിനാസ്കസ് അറിയിച്ചു. നിലവിൽ കോഴിവളർത്തൽ കേന്ദ്രങ്ങളിലോ മനുഷ്യരിലേക്കോ രോഗബാധ കണ്ടെത്തിയിട്ടില്ല.

0: കടക്കാൻ ശ്രമിച്ച എല്ലാവരെയും തിരിച്ചയച്ചതായി ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്തിന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം ഓസ്ട്രേലിയയുടെ അതിർത്തി സുരക്ഷാ സംവിധാനത്തിന്റെ പരാജയമാണെന്ന് പ്രതിപക്ഷ ആഭ്യന്തര വക്താവ് ജോണോ ഡുനിയം വിമർശിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്നത് എന്നും മനുഷ്യക്കടത്തുകാർക്ക് ഇത് നൽകുന്നു എന്നും വലിയ തുക വാങ്ങി ആളുകളെ സുരക്ഷിതമായി ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്യാൻ ഇത്തരം സാഹചര്യങ്ങൾ ഇടയാക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: This sort of activity is what sends a message to people smugglers, wherever they might be. Our system is working. We can get you into Australia, pay us a big wad of cash, and we'll get you there safely. And so that is what is happening under a broken system that isn't well-resourced.
0: ഓസ്ട്രേലിയയും വനുവാട്ടുവും തമ്മിൽ ഒപ്പുവെച്ച സാമ്പത്തിക സുരക്ഷാ കരാറിനെതിരെ ചൈന രംഗത്തെത്തി. പുതിയ കരാർ പ്രകാരം വനുവാട്ടുവിൽ വിദേശ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ തന്ത്രപ്രധാനമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മൂന്നാമതൊരു രാജ്യത്തെ പങ്കാളിയാക്കുന്നതിനു മുൻപ് വനുവാട്ടു ഓസ്ട്രേലിയയുമായി ആലോചിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ കരാർ ചൈനയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ആശങ്ക പ്രകടിപ്പിച്ച് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാകുൻ പസഫിക് മേഖലയെ സംഘർഷഭൂമിയാക്കരുത് എന്നും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പസഫിക് ദ്വീപുകളുടെ വികസനത്തിനാകണമെന്നും വ്യക്തമാക്കി. ഓസ്ട്രേലിയയിലെ വൺ നേഷൻ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കായി ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ വ്യാജ ഓൺലൈൻ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്തകൾക്കെതിരെ അന്വേഷണം വേണമെന്ന് ഗ്രീൻ സെനറ്റർ സാറ ഹാൻസൺ യങ് ആവശ്യപ്പെട്ടു. പണമുണ്ടാക്കാൻ വേണ്ടി വിദേശികൾ നടത്തുന്ന ഇത്തരം ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വൺ നേഷനെ പിന്തുണയ്ക്കുന്നത് ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലെ വിദേശ ഇടപെടലാണ് എന്നും അത് ആശങ്കാജനകമാണെന്നും അവർ പറഞ്ഞു.
2: And One Nation has some serious questions to answer about what's really going on and what is really boosting their political campaign here in Australia. These foreign-run content farms, meme farms, that are peddling and pushing out One Nation's political campaign should be very disturbing to all Australians. This type of foreign interference in a political party and a political campaign must be investigated.
0: എന്നാൽ തങ്ങളുടെ പാർട്ടി അംഗങ്ങളുടെ പേരിൽ വർഷങ്ങളായി ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നാണ് വൺ നേഷൻ പാർട്ടിയുടെ വിശദീകരണം. ഓസ്ട്രേലിയയിൽ ഭവന വായ്പ എടുത്ത കുടുംബങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി പുതിയ പഠന റിപ്പോർട്ട്. കെ പി എം ജി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിവരങ്ങൾ വിശകലനം ചെയ്ത് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. കണക്കുകൾ പ്രകാരം 2023 ഓസ്ട്രേലിയയിലെ ഒരു ശരാശരി കുടുംബത്തിന്റെ ആകെ വരുമാനത്തിന്റെ 5.9% വായ്പകളുടെ പലിശയടയ്ക്കാനായി മാത്രം ചെലവഴിക്കേണ്ടി വന്നു. രാജ്യത്ത് കടുത്ത പണപ്പെരുപ്പമുണ്ടായ 1989-90 കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്കായ 5.7% മറികടന്നുകൊണ്ടാണ് നിലവിലെ പലിശഭാരം മുന്നേറുന്നത്. ഓസ്ട്രേലിയയിൽ ഒട്ടാകെ ഈ പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും വിക്ടോറിയയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതമെന്നും റിപ്പോർട്ട് പറയുന്നു. വിക്ടോറിയയിലെ കുടുംബങ്ങൾ തങ്ങളുടെ വരുമാനത്തിന്റെ 6.9% പലിശ തിരച്ചടവിനായി മാറ്റിവെക്കേണ്ടി വരുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തുടർച്ചയായ പലിശ നിരക്ക് വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ദോഷകരമായി ബാധിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട 2026 പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഓസ്ട്രേലിയൻ ജനത കടുത്ത ആശങ്കയിലാണെന്നും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നതുമാണ്. 15,000-ലധികം ആളുകളിൽ നടത്തിയ ഈ പഠനത്തിൽ രാജ്യത്തെ 65% ആളുകളും തങ്ങളുടെ ഏറ്റവും വലിയ ഭാരമായി ചൂണ്ടിക്കാണിക്കുന്നത് വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകളെയാണ്. ഭവന ലഭ്യത, കുറ്റകൃത്യങ്ങളും സുരക്ഷയും ആരോഗ്യ പരിരക്ഷ എന്നിവയാണ് ജനങ്ങളെ അലട്ടുന്ന മറ്റു പ്രധാന പ്രശ്നങ്ങൾ. അതേസമയം വിദ്യാഭ്യാസം, സാമൂഹിക ബന്ധങ്ങൾ, തദ്ദേശീയർ നേരിടുന്ന അസമത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾക്കാണ് ഓസ്ട്രേലിയക്കാർ ഏറ്റവും കുറഞ്ഞ മുൻഗണന നൽകിയത് എന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അഖിലശ്രീ.

0: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം 9:00 PM കേൾക്കാം. ലോക പ്രശസ്തമായ ബീച്ചുകളാണ് ഓസ്ട്രേലിയയുടേത്, അല്ലേ? സർഫിങ്ങിനും നീന്തലിനും സ്നോർക്കലിങ്ങിനുമൊക്കെ പേരുകേട്ട ഓസ്ട്രേലിയൻ കടൽത്തീരങ്ങളിൽ അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത് മറ്റൊരു കാരണം കൊണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാരണം? അതെ, സ്രാവുകളുടെ ആക്രമണം. സമീപകാലത്ത് സ്രാവുകളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവ സംഭവിക്കുന്നത്? എല്ലാ സ്രാവുകളും മനുഷ്യർക്ക് അപകടകാരികളാണോ? പരിശോധിച്ചാലോ? വൈവിധ്യമാർന്ന സ്രാവുകളുള്ള തീരമാണ് ഓസ്ട്രേലിയയുടേത്. ഇവിടെ 180 ഇനം സ്രാവുകളുണ്ട്. ഓസ്ട്രേലിയയുടെ ഏത് തീരത്താണ് നിങ്ങൾ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് കാണാൻ സാധ്യതയുള്ള സ്രാവുകളുടെ ഇനവും മാറുന്നത്. ഉദാഹരണത്തിന്, തെക്കൻ തീരങ്ങളിൽ പോർട്ട് ജാക്സൺ ഷാർക്കുകളും ക്രെസ്റ്റഡ് ഹോൺ ഷാർക്കുകളും വിവിധ ഇനം വോബേഗോങ് ഷാർക്കുകളും സാധാരണമാണ്. സിഡ്നിയിലെ പ്രശസ്തമായ ഷെല്ലി ബീച്ച് ഡസ്കി വേലർ ഷാർക്കുകളുടെ കുഞ്ഞുങ്ങൾ വളരുന്ന പ്രജനന മേഖലയായും അറിയപ്പെടുന്നു. എന്നാൽ ഇവയിൽ ഭൂരിഭാഗം സ്രാവുകളും മനുഷ്യർക്ക് അപകടകാരികളല്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് കൂടുതൽ അപകടമുണ്ടാക്കുന്നത് 3 പ്രധാന ഇനങ്ങളാണ്: വൈറ്റ് ഷാർക്ക്, ബുൾ ഷാർക്ക്, ടൈഗർ ഷാർക്ക്. വൈറ്റ് ഷാർക്കുകൾ കൂടുതലായി സൗത്ത് ഓസ്ട്രേലിയൻ തീരങ്ങളിലും ബുൾ ഷാർക്കുകൾ നദീമുഖങ്ങളിലും സിഡ്നി ഹാർബർ പോലെയുള്ള പ്രദേശങ്ങളിലും ടൈഗർ ഷാർക്കുകൾ ചൂടുള്ള കടൽജലമുള്ള മേഖലകളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഓരോന്നിനെക്കുറിച്ചും നമുക്ക് നോക്കാം. വൈറ്റ് ഷാർക്ക് അഥവാ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് തണുത്ത ജലമാണ് ഇഷ്ടപ്പെടുന്നത്. 6 മീറ്ററോളം നീളം വയ്ക്കുന്ന ഇവയ്ക്ക് 70 വർഷം വരെ ആയുസ്സുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓസ്ട്രേലിയയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മാരകമായ ഷാർക്ക് ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതലും വൈറ്റ് ഷാർക്ക് വഴിയാണ് ഉണ്ടായിട്ടുള്ളത്. ബുൾ ഷാർക്കിന്റെ പ്രത്യേകത കടൽ വെള്ളത്തിലും ശുദ്ധജലത്തിലും ജീവിക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നദീമുഖങ്ങളിലും തുറമുഖങ്ങളിലും ഇവയെ കാണാം. സിഡ്നി ഹാർബറിലും ബുൾ ഷാർക്കുകളെ സ്ഥിരമായി കണ്ടെത്താറുണ്ട്. നദീമുഖങ്ങളിലാണ് ഇവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. 4 മുതൽ 5 വയസ്സ് വരെ അവിടെ കഴിഞ്ഞ ശേഷമാണ് ഇവർ തുറന്ന കടലിലേക്ക് പോകുന്നത്. ശരീരത്തിൽ കടുവയുടേതുപോലെയുള്ള വരകളുള്ളതുകൊണ്ടാണ് ടൈഗർ ഷാർക്കുകൾക്ക് ആ പേര് ലഭിച്ചത്. 5 മീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് വളരെ കൂർത്ത പല്ലുകളുമുണ്ട്. ഓസ്ട്രേലിയയിൽ അപകടകാരികളായി കണക്കാക്കുന്ന മറ്റൊരു പ്രധാന ഇനമാണ് ഇത്. ഇതുകൂടാതെ ഗ്രേ നേഴ്സ് ഷാർക്ക് എന്ന ഇനവും ഓസ്ട്രേലിയയിൽ വ്യാപകമാണ്. കൂർത്ത പല്ലുകൾ കാരണം ഇവയെ കണ്ടാൽ തന്നെ പേടി തോന്നുമെങ്കിലും മനുഷ്യരെ വളരെ അപൂർവമായേ ഇവ ആക്രമിക്കാറുള്ളൂ. ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്കുകൾ പവിഴപ്പുറ്റുകൾക്കടുത്താണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇവ പൊതുവെ മനുഷ്യരെ ഒഴിവാക്കുന്ന സ്വഭാവക്കാരുമാണ്. അതേസമയം കടലിന്റെ അടിത്തട്ടിൽ കഴിയുന്ന വോബേഗോങ് ഷാർക്കുകൾ ചിലപ്പോൾ ആളുകളെ കടിച്ചിട്ടുണ്ടെങ്കിലും ഇവയുടെ ആക്രമണങ്ങൾ സാധാരണമായി മാരകമല്ല. ഇവയെ കൈകൊണ്ട് തൊടാനോ വാലിൽ പിടിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ മാത്രമേ തിരിച്ചുപദ്രവിക്കുകയുള്ളൂ. മിക്ക സ്രാവുകളും മനുഷ്യരെ ഇരയായി കാണുന്നില്ല. അവ സ്വാഭാവികമായി ജാഗ്രതയോടെയും കൗതുകത്തോടെയുമാണ് പെരുമാറുന്നത്. സമീപകാല പഠനങ്ങൾ പറയുന്നത് പലപ്പോഴും സ്രാവുകൾ മനുഷ്യരുടെ വളരെ അടുത്തുകൂടി നീന്താറുണ്ട് എന്നാണ്. അത് ആളുകൾ അറിയാറുമില്ല. ഡ്രോൺ ദൃശ്യങ്ങളിൽ പലതവണ ഇത് നേരിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാകാം സ്രാവുകൾ മനുഷ്യരെ ആക്രമിക്കുന്നത്? ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്രാവ് ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയത് 2020 അന്ന് 28 ആക്രമണങ്ങൾ നടന്നു. അതിൽ 7 പേർ മരണപ്പെട്ടു. കടലിൽ കൂടുതൽ ആളുകൾ ഇറങ്ങുന്നതും സമുദ്രജലത്തിന്റെ താപനില ഉയരുന്നതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് അടുത്ത കാലത്ത് സ്രാവ് ആക്രമണങ്ങൾ കൂടാൻ പ്രധാന കാരണമെന്നാണ് ഗവേഷകർ പറയുന്നത്. സ്രാവുകളിൽ നിന്ന് രക്ഷ നേടാൻ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കൂടി നോക്കാം. ഒറ്റയ്ക്ക് നീന്തരുത് എന്നും പുലർച്ചെയോ സന്ധ്യയ്ക്കോ കടലിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അവർ പറയുന്നു. മത്സ്യബന്ധന സ്ഥലങ്ങൾക്കും മീൻകൂട്ടങ്ങൾക്കും സമീപം നീന്തരുത് എന്നും നിർദ്ദേശമുണ്ട്. ലൈഫ് ഗാർഡുകളുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക എന്നതാണ് മറ്റൊന്ന്. സ്രാവുകൾ ഭീകര ജീവികളല്ല എന്നും സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വേട്ടക്കാരാണെന്നും സമുദ്ര ശാസ്ത്രജ്ഞർ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പതുപോലെ നമ്മൾ ഇനി സിനിമാ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. കെ എം ഹരിനാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ മലയാളം റൊമാൻറിക് കോമഡി ചിത്രമാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി. എന്ത് വെറൈറ്റി പേരാണല്ലേ. ഗൗതം ഹരിനാരായണൻ, ദിവ്യ തോമസ് എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്.
1: രാധയും കൃഷ്ണനും പോലെ, ലൈലയും മജ്നുവും പോലെ, കാഞ്ചനമാലയും മൊയ്തീനും പോലെ, നഷ്ടപ്രണയത്തിന്റെ നൂപുരങ്ങളാവാൻ ഞങ്ങളെ കിട്ടില്ല. ഒരു മനുഷ്യായുസ്സിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ഒന്നുകിൽ നേടും അല്ലെങ്കിൽ നഷ്ടപ്പെടും. ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാണ്.
0: പ്രണയവും കോമഡിയും നിറഞ്ഞ ഈ ചിത്രം ഇന്നു മുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്.
1: പ്രപഞ്ചത്തെയും സാക്ഷിയാക്കി അവളെ സ്വന്തമാക്കുന്ന നിമിഷത്തിന് ഞങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിനായി എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഞാൻ ഏതറ്റം വരെയും.
0: പ്രിയ ശ്രോതാക്കളെ, മറ്റൊരു സിനിമ ടി ജി രവി, ശ്രീജിത് രവി, ശിവജി ഗുരുവായൂർ, മണികണ്ഠൻ പട്ടാമ്പി, ആര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീജിത് പോയിൽക്കാവ് തിരക്കഥ എഴുതിയ ചിത്രമാണ് വടു ദ സ്കാർ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഇത് ഇന്ന് മുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്തു.
2: ചൈന 20-ാം നൂറ്റാണ്ടിൽ ഈ ചൈന പരിവർത്തനങ്ങളുടെ നിറവിലായിരുന്നു. പക്ഷേ അവസാന 2 ദശകങ്ങൾ ആദ്യ 3 ദശകങ്ങളുടെ അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴോ
3: ഇങ്ങനെ ദുരന്തം. അവന്റെ കയ്യിൽ നല്ല റിവോൾവർ ഉണ്ടാവും. അവൻ മാവോയിസ്റ്റ്.
0: അച്ഛനും മകനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധമാണ് ചിത്രം പറയുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാന ചിത്രം ഭാരതീയ പുരാണങ്ങളെയും മിത്തുകളെയും അടിസ്ഥാനമാക്കി അണിയിച്ചൊരുക്കിയ ഒരു വലിയ പാൻ ഇന്ത്യൻ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചറസ് ചിത്രമാണ് നാഗബന്ധം. സിനിമ ഇന്ന് റിലീസ് ചെയ്തു. ഏകദേശം 110 കോടി രൂപ ചെലവിട്ടാണ് ഈ വമ്പൻ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
4: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ്ണതാമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
5: അത് സ്വർണ്ണതാമരയല്ല, ബ്രഹ്മകമലം. ഈ കാലവൃക്ഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം താ. ആ ബ്രഹ്മകമലം എന്റെ കൈകളിലെത്തിയാൽ ഒരു ശക്തിക്കും എന്നെ ജയിക്കാൻ കഴിയില്ല.
0: വിരാട് കർണ, നഭ നടേഷ്, ഐശ്വര്യ മേനോൻ, ജഗപതി ബാബു എന്നിവരാണ് ഈ സിനിമയിൽ മുഖ്യവേഷത്തിലെത്തുന്നത്. അഭിഷേക് നാമയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഏതാണ്ട് ബാഹുബലി പോലെ തന്നെ വലിയൊരു ബിഗ് ബജറ്റ് ചിത്രം. ഇനി മറ്റൊരു ചിത്രം പുനർദം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രദീപ് രാജ് നിർമ്മിച്ച്, അഭിലാഷ് വാര്യർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അരൂപി എന്ന ചിത്രമാണ്. ഇതൊരു ഹൊറർ ചിത്രമാണ്. വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നേഹ ചൗള, സാക്ഷി ബദാല, ജോയ് മാത്യു തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മറ്റൊരു സിനിമ ബോലഗോളമാണ്. ഒരു മലയാളം സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ബോലഗോളം. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഒരു ഐലൻഡിനെ കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ബോലഗോളം എന്ന സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ജുനൈസ് കാപ്പുവാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അഖിൽ പ്രഭാകർ, കൈലാഷാലിയ, ഉണ്ണി നായർ, കാശിനാഥ്, ലത അനിൽ തുടങ്ങി ഒട്ടേറെ കഥാപാത്രങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ വേഷമിടുന്നത്. ഇനി നമ്മൾ ഈ ആഴ്ചത്തെ OTT റിലീസുകൾ നോക്കുകയാണ്. മോളിവുഡ് ടൈംസ് എന്ന നസ്ലിൻ നായകനായ കോമഡി ചിത്രം ഇന്ന് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ കാണാം. മറ്റൊരു സിനിമ മുത്തശ്ശി എന്നതാണ്. ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ പരമ്പരയാണ്. ഇത് C5 പ്രേക്ഷകർക്ക് കാണാം. കരാക്കം എന്നൊരു ചിത്രവും സോണി ലൈവിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ പതുപോലെ പുത്തൻ പാട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കിയെന്ന വ്യത്യസ്തമായ തലക്കെട്ടുള്ള സിനിമയിലെ സിത്താര കൃഷ്ണകുമാരും പ്രശാന്ത് മോഹനനും ചേർന്ന് പാടിയ മനോഹരമായ പാട്ട് നമുക്ക് കേട്ടുവരാം.

0: പ്രിയ ശ്രോതാക്കളെ, പുത്തൻ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
1: ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിനോദ പരിപാടികളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. SBS മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam. SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
0: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാകുമല്ലോ. കേരളം വിട്ട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുമ്പോൾ നമ്മളിൽ പലർക്കും വായിക്കാൻ എവിടെയാണല്ലേ സമയം. ഇനി സമയമുണ്ടെങ്കിൽ തന്നെ പുത്തൻ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് സംശയിച്ചിരിക്കുന്നവരുമുണ്ടാകും. എന്നാൽ ഓസ്ട്രേലിയയിൽ മലയാളം വായന പ്രോത്സാഹിപ്പിക്കുകയും അതിനായി അവസരമൊരുക്കുകയും ചെയ്യുന്ന നിരവധി കമ്മ്യൂണിറ്റി വായനശാലകളുണ്ട് എന്ന് എത്ര പേർക്കറിയാം. ഓസ്ട്രേലിയയിലുള്ള മലയാളം വായനശാലകളുടെ വിശേഷങ്ങൾ ഒന്ന് കേട്ടു വന്നാലോ.
2: വർഷങ്ങൾക്ക് മുൻപ് മെൽബണിലെ വീട്ടിൽ ഒരു മുറിയിൽ തുടങ്ങിയതാണ് വിഭഞ്ചിക ഗ്രന്ഥശാല. നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ലഗേജിനൊപ്പം കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്ന് ഇന്ന് 2000-ലേറെ മലയാള പുസ്തകങ്ങളുമായി ഓസ്ട്രേലിയയിൽ മലയാളികൾക്ക് വായനയുടെ രസം പകരുകയാണ് ഈ ഗ്രന്ഥശാലയെന്ന് പറയുന്നു വിഭഞ്ചികയുടെ അമരക്കാരനായ സഞ്ജയ് പരമേശ്വരൻ.
3: എന്റെ വീട്ടിൽ തന്നെയാണ് ഞാനത്, ഒരു റൂം സെപ്പറേറ്റ് ആയിട്ട് അതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആരംഭിച്ച സമയത്ത് ഇതേപോലെ എല്ലാവരും പറഞ്ഞായിരുന്നു, പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ സമയത്ത് ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ, റീഡബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ, പേപ്പർ ബുക്സ് വേണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ കാലങ്ങൾ നമുക്ക്, നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ നോക്കുമ്പോൾ, നമ്മുടെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് വായനക്കാർ കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല.
2: പുസ്തകങ്ങൾ എത്തിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അതെങ്ങനെ ചെയ്യുന്നുവെന്നും പറയുന്നു സഞ്ജയ്.
3: ഞങ്ങളുടെ ചലഞ്ച് ഒന്നാമത്തെ പുസ്തകങ്ങൾ ഇവിടെ എത്തിക്കുക തന്നെ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു. പുസ്തകങ്ങളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് നമുക്ക് ഇനി പതുക്കെ പതുക്കെ ചിലപ്പം വീടുകളിൽ ഒതുക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലായി തുടങ്ങി. കാരണം പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് പുസ്തകങ്ങൾ വന്ന് ഒന്ന് ഓടി നടന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം പുസ്തകങ്ങളിൽ നമ്മൾ മുമ്പേ സാഹിത്യത്തിലെ ഹാസ്യം അല്ലെങ്കിൽ ചെറുകഥ, നോവൽ എന്നൊക്കെ പറയുന്നതിന് അപ്പുറം ഇപ്പം നമ്മൾക്ക് ശാസ്ത്ര ജേണൽസ്, അതുപോലെ തന്നെ നാടകങ്ങളിലുള്ള പുസ്തകങ്ങൾ, ഡാൻസിൻ്റെ ആയാലും കുക്കിങ്ങിൻ്റെ ആയാലും അങ്ങനെ ഓരോ എല്ലാ മേഖലയിൽപ്പെട്ട പുസ്തകങ്ങളും നമുക്ക് ആവശ്യക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ എവിടെ പുസ്തകശാല തുടങ്ങുകയാണെങ്കിലും നമ്മൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളും അവർക്കത് എങ്ങനെ എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെ നമുക്ക് സഹകരിച്ച് പോകാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത് ഒരു എഴുത്തും വായനയും ഒരു വ്യക്തിയുടെ മാത്രം സംഭവമല്ല, അത് ഈ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. അപ്പം നമ്മളതെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഞങ്ങളിപ്പോഴെല്ലാം പേപ്പർ, പെന്നും പേപ്പറും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ ആപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൂടെ. എല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളല്ലേ, എല്ലാം നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, പിന്നെ ഓരോന്നോരോന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും സാമ്പത്തികം, എൻഡ് ഓഫ് ദി ഡേ സാമ്പത്തികം തന്നെയാണ് ഇതിൻ്റെയൊക്കെ എല്ലാം നമ്മളെ പരിമിതപ്പെടുത്തുന്നത്.
2: എല്ലാ വർഷവും നടത്തുന്ന സാഹിത്യോത്സവങ്ങൾ വഴി ഇവിടെയുള്ള എഴുത്തുകാർക്ക് പരസ്പരം കണ്ടുമുട്ടാൻ അവസരമുണ്ടെന്ന് പറയുന്നു വിഭഞ്ചിക ഗ്രന്ഥശാലയുടെ സംഘാടക കൂടിയായ ശ്രീജ സഞ്ജയ്.
4: നമ്മൾ വളരെ ചുരുക്കം ബുക്സുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്ത ലൈബ്രറി ആയിരുന്നു അത്, ഓൺലൈൻ ലൈബ്രറി. നമ്മുടെ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയിലോട്ട് കൂടുതലും മലയാളം ബുക്സ് അവൈലബിൾ ആവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു ആ സമയത്ത് ഞങ്ങളൊരു 2004 ഇവിടെ എത്തുന്നത്, ആ സമയത്തൊക്കെ മലയാളം ബുക്സ് വായിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിരുന്നു. നമ്മൾ നാട്ടിൽ പോയി വരുമ്പോൾ ബുക്സ് കൊണ്ടുവരിക, വായിക്കുക, അങ്ങനെ ഒരു ഓപ്ഷനേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ല അറിയാൻ അല്ലാണ്ട് നമുക്കിവിടെ മലയാളം ലൈബ്രറി എന്നൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചുരുക്കം ബുക്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ലൈബ്രറി ഇപ്പം ഒരു മോർ ദാൻ 2000 ബുക്സ് നമ്മുടെ കളക്ഷനിലുണ്ട്. സന്തോഷം എന്താന്ന് വെച്ചാൽ മലയാളം ബുക്സ് ഇവിടെയുള്ള ആളുകളിലോട്ട് എത്തിക്കുക, പുതിയ ബുക്സും പഴയ ബുക്സും ഒരേപോലെ നമുക്ക് യുനോ ആൾക്കാർക്ക് ഈസിലി അവൈലബിൾ ആകുക, പിന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുക, അങ്ങനെ ഒരു ഉദ്ദേശമായിരുന്നു മെയിനായിട്ട് മലയാള ഭാഷയെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ഫുൾ ടൈം ഷിഫ്റ്റ് വർക്കേഴ്സ് ആണ്. അപ്പം അത് നമ്മളിതിനിടയിലൂടെ നമ്മളിത് മാനേജ് ചെയ്ത് പോകുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ഒരു ബർഡൻ ആയിട്ട് തോന്നില്ല. അതുകൊണ്ടായിരിക്കാം ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ നമ്മൾ ഇങ്ങനെ പുതിയ ബുക്സുകൾ എത്തിക്കാനും ആളുകൾ ഇനോ ഓർഡർ പുതിയ ബുക്സ് വേണ്ടവർ നമ്മൾ മെസ്സേജ് ചെയ്യാറുണ്ട്, ഇന്ന ബുക്സ് അവൈലബിൾ ആണോ, അത് നാട്ടിൽ നിന്ന് എത്തിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഓർഡേഴ്സ് വരാറുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ നാട്ടിൽ നിന്ന് ബുക്സ് എത്തിക്കാറുണ്ട്. നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള മലയാളി എഴുത്തുകാരെ ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അവരുടെ സൃഷ്ടികളെയും ഇവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിയിൽ തന്നെ പരിചയപ്പെടുത്താൻ പറ്റുക, ഇനോ അവർ അത് അവർക്കൊരു പ്രചോദനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുപോലെ സാഹിത്യോത്സവം തുടങ്ങിയ പരിപാടികൾ നമ്മളൊരു കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇവിടുത്തെ എഴുത്തുകാരെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതും ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളുകൾ ബുക്സ് എടുക്കാൻ വരുമ്പോൾ അങ്ങനെ നമുക്കങ്ങനെ ഫേം ആയിട്ടുള്ള ഇനോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അവേഴ്സ് ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് കൂട്ടർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം അവർ മെസ്സേജ് ചെയ്തിട്ട് വന്നിട്ട് അവർക്ക് വേണ്ട ബുക്സുകൾ എടുത്തുകൊണ്ട് ഇനോ എടുത്തിട്ട് പോവുകയാണ് നോർമലി ചെയ്യാറ്. അപ്പൊ ചിലവർ വന്ന് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ബൾക്കായിട്ടുള്ള ബുക്സ് എടുത്തിട്ട് പോകും, ഒരു 10 ബുക്സ് ഒക്കെ അറ്റ് എ ടൈം എടുത്തിട്ട് പോകും, എന്നിട്ട് ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ട് അവർ റിട്ടേൺ ചെയ്യും, പിന്നെയും പിന്നെ കുറെ ബുക്സ് എടുത്തിട്ട് പോകും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ബുക്സ് അങ്ങനെ കൂടുതലും ആൾക്കാർ ഇവിടെ തന്നെ വന്ന് എടുത്തിട്ട് പോകാറാണ് പതിവ്. പിന്നെ ചില ആളുകളൊക്കെ നമുക്ക് ബുക്സ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്, അവർ വായിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ബുക്സും പിന്നെ മലയാളം നിഘണ്ടുവൊക്കെ നമുക്ക് നമ്മുടെ ലൈബ്രറിയിലോട്ട്
0: സിഡ്നിയിലെ മലയാളി സമൂഹത്തിന്റെ ആവശ്യപ്രകാരമാണ് ബ്ലാക്ക് ടൗൺ സിറ്റി ലൈബ്രറിയിൽ മലയാള പുസ്തകങ്ങൾ എത്തുന്നത് തന്നെ. ആർക്കു വേണമെങ്കിലും സൗജന്യമായി മെമ്പർഷിപ്പ് എടുത്ത് പുസ്തകം എടുക്കാമെന്ന് പറയുകയാണ് വായനശാലയിലെ അംഗവും മലയാള പാഠശാല അധ്യാപകനുമായ സതീഷ് കുമാർ.
5: ബ്ലാക്ക് ടൗൺ ലൈബ്രറിയിലെ അതൊരു ശരിക്കും അവിടെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് എല്ലാ ലൈബ്രറിയിലും ഉള്ള പോലെ തന്നെ കമ്മ്യൂണിറ്റി ലാംഗ്വേജസിന്റെ വലിയൊരു ശേഖരം അവിടെ ഉണ്ട്. അപ്പൊ അവിടെ കുറെ നാൾ കൊണ്ട് നമ്മള് പലരും അവിടെ മലയാളം കൂടെ വരണമെന്ന് ആഗ്രഹിക്കുകയും അത് ലൈബ്രറിയായിട്ട് അപ്രോച്ച് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിഷയം നടന്നില്ല. അപ്പൊ അടുത്ത സമയത്ത് ബ്ലാക്ക് ടൗൺ ഭാഗത്തുള്ള മലയാളികളുടെ എണ്ണത്തിലുള്ള ഗണ്യമായിട്ടുള്ള വർധനവ് കൗൺസില് ശ്രദ്ധയിൽപ്പെടുകയും അവരതിന് ഫണ്ട് അനുവദിക്കുകയും അങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നത്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കുറച്ചുപേരൊരു വർക്കിംഗ് ഗ്രൂപ്പ് ഫോം ചെയ്ത് ലൈബ്രറിയായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാനും പ്രകാശ്, എമി ജോൺസൺ ഞങ്ങൾ നാലുപേരായിരുന്നു അതിനകത്ത് ലൈബ്രറിയായിട്ട് ചേർന്ന് വർക്ക് ചെയ്തോണ്ടത്. പിന്നെ ഈ ഒരു ചലഞ്ചസിന്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായനക്കാരെ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ആളുകളോടെല്ലാം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഒരു ബ്ലാക്ക് ടൗൺ ലൈബ്രറിയിലെ വായനക്കാരുടെ മലയാളം വായനക്കാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലിപ്പോ 100 ആളുകൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ കൂടുതൽ കൂടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരോടെല്ലാം നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പുസ്തകങ്ങൾ എടുക്കണമെന്നുള്ളതും പുസ്തകങ്ങൾ വായിക്കാൻ, കാരണം എല്ലാവരും തിരക്കാണ്, നമുക്കറിയാലോ എല്ലാവർക്കും തിരക്കാണ്, വായിക്കാനുള്ള സമയമൊന്നും പഴയ പോലെ ഇല്ല. പക്ഷെ എന്നിരുന്നാലും ചെറിയ ചെറിയ പുസ്തകങ്ങളാണെങ്കിലും എടുത്ത് വായിക്കുക, ആ കളക്ഷൻ നല്ല രീതിയിൽ അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം അത് കൗൺസിലിനുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് അത് വളരുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ ബ്ലാക്ക് ടൗൺ കൗൺസിലുള്ള ആൾക്കാരായിരിക്കണം നിർബന്ധമൊന്നുമില്ല, ആർക്ക് വേണേലും അവിടെ പോയിട്ട് ഒരു മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുക്കാം. അവർക്ക് എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും എടുക്കാം, അത് 2 അവർക്ക് വായിക്കാൻ സമയമുണ്ട്. അത് അതിനുശേഷം അത് വേണേൽ അവർക്ക് സമയമില്ല, അത് വായിക്കാൻ കാഴ്ച തീർന്നില്ലെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓൺലൈൻ ആപ്പ് വഴി അവർക്ക് പുസ്തകങ്ങൾ റിസർവ് ചെയ്ത് വെക്കാം, എന്നിട്ട് പോയി സൗകര്യമുള്ളപ്പോൾ എടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മള് മലയാളം സ്കൂളുകൾ വഴിയൊക്കെ ഇങ്ങനെ ഈ പുസ്തകങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആൾക്കാർക്ക് വായിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഈ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
0: അധികവും ക്ലാസിക്കുകളാണ് ലൈബ്രറിയിൽ ഉള്ളതായി എന്നും നാട്ടിൽ ഡിമാൻഡ് ഉള്ള പുസ്തകങ്ങൾ കൗൺസിൽ ലൈബ്രറിയിലേക്ക് എത്തിക്കാറുണ്ടെന്നും പറയുന്നു സതീഷ്.
5: ഇപ്പൊ ഏതാണ്ട് 400 പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. അതായത് ഒരുപാട് നമ്മുടെ മേജറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രമുഖമായിട്ടുള്ള എല്ലാ ക്ലാസിക് കൃതികളും ഉണ്ട്. എന്തെങ്കിലും ഒരു പുതിയ പുസ്തകങ്ങളൊക്കെ വരുന്നു, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകം നാട്ടിൽ വരുമ്പം നമുക്കവിടെ നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കൊണ്ടുവരാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അവരത് അവർക്ക് അവർ സന്തോഷമാണ്, അവർക്ക് അതൊക്കെ നമ്മുടെ ഈ കളക്ഷൻ വലുതാവണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാഴ്ച തീർന്നില്ലെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓൺലൈൻ ആപ്പ് വഴി അവർക്ക് പുസ്തകങ്ങൾ റിസർവ് ചെയ്ത് വെക്കാം, എന്നിട്ട് പോയി സൗകര്യം ഉള്ളപ്പോൾ എടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മലയാളം സ്കൂളുകൾ വഴിയൊക്കെ ഇങ്ങനെ ഈ പുസ്തകങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആൾക്കാർക്ക് വായിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഈ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ.
2: ഡിജിറ്റൽ ലോകത്ത് മലയാളം വായനയ്ക്കായി ഒട്ടേറെ അവസരങ്ങളുണ്ട്. ഓസ്ട്രേലിയയിൽ ഒട്ടുമിക്ക കൗൺസിൽ ലൈബ്രറികളിലും മലയാളത്തിനായി പ്രത്യേക വിഭാഗമുള്ളതും വായനക്കാർക്ക് അതിർത്തികളില്ലാതെ വായനയുടെ കവാടം തുറന്നു നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ മലയാളം വായന പ്രോത്സാഹിപ്പിക്കുകയും അതിനായി അവസരമൊരുക്കുകയും ചെയ്യുന്ന നിരവധി കമ്മ്യൂണിറ്റി വായനശാലകളുണ്ട്. അതിൽപ്പെട്ട രണ്ടെണ്ണത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
2: പ്രിയ ശ്രോതാക്കളെ, പതിവുപോലെ ഇനി ഒരു പാട്ടാണ്. 2016 അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് പ്രശാന്ത് പിള്ളൈ സംഗീതം നൽകി മാതംഗി ജഗദീഷ്, ഹരിചരൺ എന്നിവർ ചേർന്ന് പാടിയ മനോഹരമായ പാട്ട് നമുക്ക് കേട്ടുവരാം.

0: Alone Season 4, The Arctic.
1: 10 brave souls, far from home, close to freezing.
2: It's a whole new frontier.
3: Oh my God!
1: Alone Australia, streams 15th of July on SBS On Demand.
4: നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്ന് തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.
5: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. മാത്രമല്ല, ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരിപാടി ഇനിയും കേൾക്കണമെങ്കിൽ ഞായറാഴ്ച രാത്രി 9 മണിക്കും കേൾക്കാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഓസ്ട്രേലിയയിൽ പലരുടെയും പ്രശ്നമാണ് പാമ്പ് ശല്യം. ഓസ്ട്രേലിയയിലെ വീടുകളിലും പരിസരങ്ങളിലുമൊക്കെ പാമ്പ്, കങ്കാരു തുടങ്ങിയ വന്യജീവികളെ കാണാറുണ്ട് അല്ലേ? ഇത്തരം ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഓസ്ട്രേലിയയിൽ വന്യജീവികളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ നവ്യ വിശ്വനാഥ് പറഞ്ഞുതരും.
6: വൈവിധ്യമാർന്നതും മനോഹരവുമായ ഒട്ടേറെ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ വന്യജീവികളുമായുള്ള കൂടിക്കാഴ്ചകൾ ഓസ്ട്രേലിയൻ ജീവിതത്തിന്റെ ഭാഗവുമാണ്. വിവിധതരം പക്ഷികൾ, വവ്വാലുകൾ, പല്ലികൾ, പാമ്പുകൾ, ചിലന്തികൾ, അങ്ങനെ പറക്കാനും ഇഴയാനും നടക്കാനും ചാടാനുമൊക്കെ കഴിയുന്ന വൈവിധ്യമാർന്ന വന്യജീവികളുടെ വ്യവഹാര കേന്ദ്രമാണ് ഓസ്ട്രേലിയയുടെ പല പ്രദേശങ്ങളും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ജീവികളെ നമ്മുടെ പരിസരത്ത് കണ്ടാൽ പരിഭ്രമിക്കുകയും എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഉഴലുകയും ചെയ്ത അവസ്ഥ പലരും അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവയെ അവരുടെ വഴിക്ക് വിട്ടാൽ ഓസ്ട്രേലിയൻ വന്യജീവികളിൽ ഭൂരിഭാഗവും സാധാരണയായി നിരുപദ്രവകരമാണെന്നാണ് ഗവേഷകർ പറയുന്നത്.
7: When I first moved into my current house, I kept hearing strange noises coming from the roof. I discovered it was actually a whole family of ringtail possums. There were 4 of them living up there. They were super cute, but they were also a little bit smelly, and we didn't really want them living in the roof because we were worried that they might be doing some damage.
6: മെൽബണിലെ RMIT യൂണിവേഴ്സിറ്റിയിലെ അർബൻ എക്കോളജിസ്റ്റായ ഡോക്ടർ ജസീന്ത ഹംഫ്രിയുടെ അനുഭവമാണിത്. വീടിന് കേടുപാടുകൾ ഉണ്ടാകുമോ എന്ന ആശങ്ക കാരണം തന്റെ വീട്ടിലെത്തിയ അതിഥികളെ മറ്റേതെങ്കിലും രീതിയിൽ സംരക്ഷിക്കാൻ ജസീന്ത തീരുമാനിച്ചു. ഈ മേഖലയിൽ ലൈസൻസുള്ള ഒരു വിദഗ്ധന്റെ സഹായത്തോടെ അവയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു.
7: So I organized for a licensed professional to come out and help. He installed a one-way door in the hole where the possums were getting in and out. So this meant that the possums could still leave safely at nighttime, but they weren't able to get back in. We also put up a nest box in the tree in our front yard to give them a new place to live. And almost 2 years later, there are still 2 ringtail possums living in that nest box.
6: നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വന്യജീവികളെ കണ്ടുമുട്ടിയാൽ അതിന്റെ അടുത്തുനിന്നും കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും മാറ്റി നിർത്തുകയും അവയ്ക്ക് ആവശ്യമായ ഇടം നൽകുകയുമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ജസീന്ത പറയുന്നു. അതിനുശേഷം ജീവികളെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഈ മേഖലയിലെ വിദഗ്ധരുമായി ബന്ധപ്പെടുക.
7: First, give the animals some space. Don't try to pick them up or touch them, and be sure to keep any pets or children away. Second, call an expert who can give you some advice over the phone or send someone to come help.
6: നിങ്ങളുടെ പ്രദേശത്തുള്ള വന്യജീവി സംരക്ഷണ സംഘടനയെയോ പ്രാദേശിക കൗൺസിലിനെയോ ബന്ധപ്പെടുകയും ചെയ്യാമെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞയായ ടാനിയ ലൂസ് പറഞ്ഞു. വീട്ടിലേക്ക് എത്തുന്ന ജീവിയെക്കുറിച്ച് കൂടുതലായി അറിയാൻ അതിന്റെ ഫോട്ടോ എടുക്കുന്നത് അഭികാമ്യമാണെന്നും ടാനിയ വ്യക്തമാക്കുന്നു. പാമ്പുകളെയോ മറ്റേതെങ്കിലും ജീവി വർഗങ്ങളെയോ നിങ്ങളുടെ പരിസരത്ത് കാണുമ്പോൾ ഫോട്ടോ പകർത്തുന്നത് അത് ഏത് വർഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സഹായകരമാണ്. പക്ഷേ നമ്മുടെ ഓരോ നീക്കവും വളരെ ശ്രദ്ധിച്ചായിരിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു.
8: Take a photo to help with identification if it's safe to do so. Keep your distance from your visitor and then contact your local wildlife rescue organization. In all cases, stay calm and stay curious because it's very rare that there'll be a negative encounter if you keep your distance. You do have time to find out what kind of animal is it and what the best course of action is.
6: അപകടകരമായ വന്യജീവികളുടെ രാജ്യം എന്ന പേര് പൊതുവെ ഓസ്ട്രേലിയക്കുണ്ട്. എന്നാൽ മിക്ക അവസരങ്ങളിലും നിങ്ങൾ അവയെ ഒറ്റയ്ക്ക് വിട്ടാൽ അവ നിങ്ങളെ ഉപദ്രവിക്കാതെ വിടുമെന്ന് താന്യ പറയുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും വിഷമുള്ള പാമ്പ് വർഗങ്ങൾ മുതൽ ചില ചിലന്തികൾ വരെയുള്ള ജീവജാലങ്ങളെ നേരിടുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു.
8: The most dangerous wildlife to be aware of are venomous snakes, large kangaroos and large birds known as cassowaries, and some kinds of spiders. As a general rule, patting, touching or holding wildlife is best avoided. Even a possum can give quite a scratch.
6: പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ വീട്ടിലോ മുറ്റത്തോ കാണുന്ന വന്യജീവികൾ താൽക്കാലിക സന്ദർശകർ മാത്രമാണ്. അവ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുകയും ചെയ്യും. കോല, എക്കിഡ്ന, കാംഗാരു, വിവിധ ഇനം പക്ഷികൾ, ഉരഗങ്ങൾ തുടങ്ങിയ വന്യജീവികൾ ഇതിൽ ഉൾപ്പെടും. എന്നാൽ മറ്റു ചില ജീവികൾ നമ്മുടെ വീട്ടിൽ സ്ഥിര താമസമാക്കിയെന്നും വരാം.
8: All you need to do is give your visitor plenty of space. This includes making sure that children and pet dogs and cats are kept separated from visiting wildlife. Sometimes an animal will move into parts of your home. This could include bats or possums living in the roof. In the wild, these animals live in hollows in trees and forest areas, and a roof space is very much like a hollow in a tree.
6: വന്യജീവികളുമായുള്ള കൂടിക്കാഴ്ചകൾ ക്ഷണികം മാത്രമായിരിക്കാം. അതിനാൽ വീണ് കിട്ടുന്ന ഇത്തരം നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് ഏറ്റവും മനോഹരമായ കാര്യമെന്ന് ജസീന്ത ഓർമ്മിപ്പിക്കുന്നു.
7: Over 80% of our native mammals are only found here in Australia. They don't occur anywhere else in the world. And the fact that we can see these animals in our cities is actually really special.
6: പ്രകൃതിദത്തമായ കുറ്റിക്കാടുകളോ വനങ്ങളോ കുറവായിരിക്കാവുന്ന നഗരപ്രദേശങ്ങളിൽ ജീവികളെ പരിപാലിക്കുകയും തദ്ദേശീയ മൃഗങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ ആവാസ വ്യവസ്ഥകൾ നൽകുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണെന്ന് ജസീന്ത പറയുന്നു.
7: We can support urban wildlife by planting locally native trees, shrubs and grasses, adding rocks, logs and mulch to our gardens, providing water sources like bird baths, installing nest boxes for possums or parrots, as well as insect hotels for native bees, avoiding using harsh chemicals, so things like pesticides or rat poisons, and also keeping our cats safely contained indoors.
6: പൂന്തോട്ടത്തിലെ ഫലവൃക്ഷങ്ങളിൽ പഴങ്ങളെ സംരക്ഷിക്കാൻ വലകൾ സ്ഥാപിക്കുന്നത് സാധാരണയായി ചെയ്യുന്ന കാര്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ വന്യജീവികൾക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിൽ വലകൾ ഉപയോഗിക്കണമെന്ന് താന്യ വിശദമാക്കി.
8: If the fruit trees in our backyard are covered in the wrong kind of netting, all sorts of animals can become entangled, including parrots and large bats known as grey-headed flying foxes. If this happens, call wildlife rescue straight away, as being tangled in netting can be very, very stressful and also painful for the animal. Wildlife-friendly netting has a very small weave. Ask your local wildlife rescue organization for more information.
6: വളർത്തു മൃഗങ്ങളെ വന്യജീവികളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതും പ്രധാനമാണ്. വളർത്തു മൃഗങ്ങളെ വീടിനുള്ളിൽ തന്നെ നിലനിർത്തുക. വളർത്തു നായ്ക്കൾ വന്യജീവികളെ പിന്തുടരുന്നില്ലെന്ന് ഉറപ്പാക്കണം. അതുപോലെ വന്യജീവികൾക്ക് ഭക്ഷണം നൽകരുതെന്നും മാലിന്യ കൂമ്പാരങ്ങൾ സുരക്ഷിതമായി അടച്ചിട്ടുണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തണമെന്നും താന്യ വിശദീകരിച്ചു.
8: As tempting as it may be, do not feed wildlife. Instead, provide dishes of water known as bird baths, which are enjoyed by all sorts of different animals and absolutely vital during heat waves. If you keep chickens or aviary birds, make sure that their housing is really very well constructed so that rats, mice and snakes cannot enter.
6: പൂന്തോട്ടങ്ങളിൽ പറന്നു നടക്കുന്ന പക്ഷികൾ അബദ്ധവശാൽ ജനാലകളിലോ മറ്റോ അടിച്ച് അപകടങ്ങളിൽ പെടുന്നത് സാധാരണമാണ്. അത്തരം അവസരങ്ങളിൽ തൂവാല ഉപയോഗിച്ച് പക്ഷികളെ സൗമ്യമായി പിടിക്കുകയും കാർഡ്ബോർഡ് ബോക്സിലേക്ക് മാറ്റുകയും ചെയ്തതിനു ശേഷം മൃഗ ഡോക്ടറെ ബന്ധപ്പെടുന്നതാണ് ശരിയായ രീതി.
8: If a bird collides with a window at home and the bird is still alive, use a tea towel or similar to gently catch the bird and place it in a cardboard box. And then contact your wildlife rescue organization or a local vet.
6: നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വിവിധ തരത്തിലുള്ള വന്യജീവികളെ കണ്ടുമുട്ടുന്നത് വ്യത്യസ്തങ്ങളായ മൃഗങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവസരമൊരുക്കുന്നു. വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഓസ്ട്രേലിയയെ സവിശേഷതയുള്ള രാജ്യമാക്കി മാറ്റുന്നെന്നും ടാനിയ അഭിമാനത്തോടെ പറയുന്നു.
8: Where else could you encounter a large kangaroo in the backyard, or perhaps a python on your patio? These animals are part of what makes Australia so special. Take your wildlife encounter as a chance to learn more about our unique animals and reach out to wildlife rescue organizations who can help you get to know and understand and coexist safely with your new animal friends.
6: കൂടുതൽ മരങ്ങളും സസ്യജാലങ്ങളും ജന്തുവർഗ്ഗങ്ങളും എല്ലാമുള്ള പ്രദേശത്ത് ജീവിക്കുന്നത് ആളുകളുടെ ആരോഗ്യകരമായ കാര്യങ്ങളിലും ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ജസീന്ത കൂട്ടിച്ചേർത്തു.
7: Research has shown that having more nature in your local area is actually really beneficial for human health, mental well-being, and social connection. People who live in areas with more trees, birds, and other animals tend to be happier and healthier.
6: അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉള്ള വന്യജീവികളുമായുള്ള കണ്ടുമുട്ടലുകളിൽ അവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്.
5: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ വീടുകളിലും പരിസരങ്ങളിലുമൊക്കെ പാമ്പ്, കാംഗറു തുടങ്ങിയ വന്യജീവികളെ കാണുന്നതിനെക്കുറിച്ചും ഇത്തരം ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നും ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ നവ്യ വിശ്വനാഥാണ് നിങ്ങൾക്കായി പറഞ്ഞു തന്നത്. ഇനി ഇതുപോലെയുള്ള വാർത്തകളും ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മലയാളികളുടെ വിശേഷങ്ങൾക്കും എല്ലാത്തിനുമായി SBS മലയാളത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ സ്ഥിരമായി പിന്തുടരുക. കുടിയേറ്റ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ജീവിത രീതികളുമെല്ലാം വിശദമായി ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകളിലൂടെയും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. പാട്ടിലേക്കാണ് പോകുന്നത്. 2004 പ്രിയദർശൻ സംവിധാനം ചെയ്ത വെട്ടം എന്ന സിനിമയ്ക്കു വേണ്ടി BR പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി MG ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ നല്ലൊരു പാട്ട് ഇതാ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്.

പ്രിയ ശ്രോതാക്കളെ, മനോഹരമായ ഈ പാട്ടോടുകൂടി ഇന്നത്തെ തത്സമയ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് കേട്ട എല്ലാ റിപ്പോർട്ടുകളും ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ, പാട്ടുകളൊക്കെ കേൾക്കാൻ SBS മലയാളത്തിൻ്റെ ഇതുപോലെയുള്ള തത്സമയ പരിപാടികൾ കേൾക്കുക. മാത്രമല്ല, റിപ്പോർട്ടുകൾ കേൾക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് പിന്തുടരുക, ഫേസ്ബുക്ക് പേജ് പിന്തുടരുക. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഖിലശ്രീ.